0: ഇശ ആകാശവാണി ശ്രീനഗർ ശബജിത്ത് 13 മിനിറ്റ് ശബ്ദി പേഷ് പ്രോഗ്രാം സുബുഗാഹി.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുല്ലാഹി വബറകാതുഹു. സുബുഗാഹിയുക്ക് അജുക് ഷുമാർ ഹെച്ച് തുഹുൻ മേസ്ബാൻ തുഹുൻദിസ് ഖിദ്മത സന്ദർ ഹാജർ. വലിയ പ്രോഗ്രാമുക്ക് ആഗാസ് കരോ തിലാവത് കലാമി പാക് തമുക്ക് തർജമ ബോസ്നസ്.